0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം നിത്യത ഉറപ്പു നൽകുന്നു ലിയോ 14 പാപ്പ. ദൈവം പരിശുദ്ധ മറിയത്തിന് നൽകിയ കൃപയുടെ പൂർത്തീകരണമാണ് സ്വർഗാരോപണത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ സെയിന്റ് തോമസ് ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി. മറിയത്തിന്റെ ഹൃദയത്തിൽ ഭൂമിയും സ്വർഗവും ഒന്നിക്കുന്ന നിത്യതയുടെ അടയാളമാണ് സൂര്യനെ ഉടയാടയാക്കിയും പാദത്തിന്റെ ചുവട്ടിൽ ചന്ദ്രനെയും കൊണ്ടുള്ള സ്ത്രീയുടെ ചിത്രം വെളിപാട് പുസ്തകം വിവരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. ദൈവകൃപയാൽ ആത്മാവിന്റെ ശുദ്ധി വ്യക്തിയെ മുഴുവൻ പ്രകാശിപ്പിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ തെളിവാണ് ദൈവമാതാവിന്റെ അഴുകാത്ത ശരീരവും അവളുടെ നിർമ്മല ഹൃദയവുമെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മറിയം ആത്മാവോടും ശരീരത്തോടും കൂടെ മഹത്വീകരിക്കപ്പെട്ടത് നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം കടന്നുപോകുന്ന കാലത്തിന്റെ അടയാളങ്ങൾ ഒളിപ്പിക്കുന്നതിലല്ല, മറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നതിലാണെന്ന് പൗലോസ് അപ്പസ്തോലന്റെ വാക്കുകളിൽ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ലോകം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആഡംബരത്തിനും ഉപഭോഗ സംസ്കാരത്തിനും മുൻഗണന നൽകുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെ പുനർചിന്തനം ചെയ്യുവാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ പ്രാധാന്യമില്ലാത്തതും ശാശ്വതമല്ലാത്തതുമായ കാര്യങ്ങൾക്കായി വിലയേറിയ ഊർജം പാഴാക്കുവാൻ ഇത്തരം മുൻഗണനകൾ ഇടയാക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. മനുഷ്യകുലത്തിന്റെ പ്രത്യാശയുടെ അടയാളമാണ് മാതാവിന്റെ സ്വർഗാരോപണം. പാപ്പ ദൈവശാസ്ത്രപരമായും വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തിലും ഏറെ പ്രാധാന്യമുള്ള മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ മനുഷ്യരാശിയുടെ അന്തിമ ലക്ഷ്യമായ ജീവനിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒന്നാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 15 കസ്തൽ ഗന്തോൾഫോയിലെ ചത്തുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ മധ്യാന പ്രാർത്ഥന നയിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഈ വിശ്വാസ രഹസ്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രണ്ട് ചിത്രകലാരീതികളെയാണ് പാപ്പ സന്ദേശത്തിന് ആധാരമാക്കിയത്. മറിയത്തിന്റെ നിദ്ര എന്ന പുരാതന രീതിയിൽ മറിയം മരണനിദ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായും ഉത്ഥിതനായ യേശു അവളുടെ ആത്മാവിനെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കൈകളിൽ ഏന്തുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിലേക്ക് അഥവാ നാം പ്രതീകാത്മകമായി പറയുന്ന സ്വർഗത്തിലേക്ക് അവളെ കൊണ്ടുപോകുവാൻ മകനായ യേശു കടന്നുവന്നിരിക്കുന്നുവെന്ന് ഈ ചിത്രം വിശദീകരിക്കുന്നുവെന്നും ക്രിസ്തുവാണ് നമ്മെ ഓരോരുത്തരെയും നിത്യജീവനിലേക്ക് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇത് വെളിപ്പെടുത്തുന്നുവെന്നും പാപ്പ പറഞ്ഞു. രണ്ടാമത്തെ മാതൃകയായി വെളിപാട് പുസ്തകത്തിലെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെപ്പോലെ മാലാക്കന്മാരാൽ ചുറ്റപ്പെട്ട് മഹത്വത്തിന്റെ പ്രകാശത്തിൽ നിൽക്കുന്ന മറിയത്തിന്റെ ചിത്രമാണ് പാപ്പ പരിചയപ്പെടുത്തിയത്. ആത്മാവോടും ശരീരത്തോടും കൂടി മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന സഭയുടെ വിശ്വാസ സത്യത്തെയാണ് ഈ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ആമസോണിന് പ്രത്യാശിയായി ലിയോ 14 പാപ്പ ഇവിടെ പെറു സന്ദർശനം. പെറുവിലെ ആമസോൺ മേഖലയിൽ പുതിയ പ്രത്യാശയുടെ കിരണങ്ങൾ പടർത്തിക്കൊണ്ട് ലിയോ 14 പാപ്പായുടെ അപ്പസ്തോലിക സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ വിശുദ്ധ കുർബാനയുൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ നടത്തുവാൻ ആർച്ച് ബിഷപ്പ് നിർദ്ദേശം നൽകി. കനത്ത മണ്ണിടിച്ചിലും വാർത്താ

ആത്മീയ തടസ്സങ്ങളും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും സഭയും അധികൃതരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷം. താലിബാൻ ഭരണമേറ്റെടുത്ത് 5 വർഷം പിന്നിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടതും മാനുഷിക പ്രതിസന്ധിയിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ രാഷ്ട്രമായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്നും ഇന്ന് ഈ ദുരന്തം ആരും വേണ്ടത്ര ഗൗനിക്കുന്നില്ലെന്നും ഇന്ന് ഇവിടുത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേർക്കും ജീവൻ നിലനിർത്തുവാൻ അടിയന്തര സഹായം ആവശ്യമാണെന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമം കൈത്താക്കാലം 6-ാം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് നാം ഇനി ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം ആറാം ഞായറാഴ്ചയിലാണ് നാം ആയിരിക്കുക. വിശുദ്ധ സഭയുടെ ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ സഭയ്ക്കുള്ള അതുല്യമായ സ്ഥാനത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വായനകളാണ് ഇന്നത്തെ ആരാധനക്രമത്തിൽ നൽകപ്പെടുന്നത്. സഭയെ രക്ഷയുടെ പേടകവും മിശിഹായുടെ നിർമ്മലയായ മണവാട്ടിയും സ്വർഗീയ ജെറുസലേമിന്റെ ഭൂമിയിലെ പ്രതിരൂപവുമായിട്ടാണ് ഇന്നത്തെ വായനകൾ എടുത്തുകാണിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രളയസമാനമായ പ്രതിസന്ധികളിലും ലോകത്തിന്റെ പീഡനങ്ങളിലും ഉലയാതെ നിൽക്കുന്ന ക്രിസ്ത്യാനിയുടെ ഏക ആശ്രയമാണ് സഭയെന്നുള്ള പ്രത്യാശയുടെ സുവിശേഷവും ഈ വായനകൾ നമുക്ക് നൽകുന്നു. ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ പേടകത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന നോഹയുടെ ഈ പേടകം പുതിയ നിയമത്തിലെ സഭയുടെ പ്രതിരൂപമായിട്ടാണ് എടുത്തുകാണിക്കുന്നത്. ലോകം പാപത്തിലും അധർമ്മത്തിലും മുഴുകിയപ്പോൾ നീതിമാനായി നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം തന്നെ ഒരുക്കിയ മാർഗമായിരുന്നു ആ പേടകം. പ്രളയജലം ഭൂമിയെ മുഴുവൻ വിഴുങ്ങിയപ്പോൾ ആ പേടകം മാത്രം ജലത്തിനുമീതെ സുരക്ഷിതമായി ഒഴുകി നടന്നു. സഭാപിതാക്കന്മാർ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രളയജലം ഈ ലോകത്തിലെ പാപത്തെയും നൗക സഭയെയും സൂചിപ്പിക്കുന്നു എന്നാണ്. ദൈവം നോഹയെ ഓർത്തു എന്നത് വചനത്തിലെ അതിസൂക്ഷ്മമായ ഒരു ഭാഗമാണ്. ദൈവം മനുഷ്യനെ ഓർക്കുമ്പോൾ അവിടെ രക്ഷയുടെ പ്രക്രിയ ആരംഭിക്കുന്നു. കാറ്റുവീശി വെള്ളം ഇറങ്ങിയത് ദൈവത്തിന്റെ ആത്മാവ് പ്രപഞ്ചത്തിൽ നടത്തുന്ന പുനരുദ്ധാരണത്തിന്റെ അല്ലെങ്കിൽ നവീകരണത്തിന്റെ അടയാളമാണ്. നോഹ പുറത്തുവിട്ട പ്രാവും അത് തിരിച്ചുകൊണ്ടുവന്ന ഒലിവിലയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനത്തിന്റെ പുതിയ യുഗം പിറന്നുവെന്നതിന്റെ വിളംബരമായിരുന്നു. സഭയാകുന്ന പേടകത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ ലോകമാകുന്ന പാപത്തിന്റെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കൂ എന്ന വലിയ സത്യം ഈ പഴയ നിയമ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭ സമാധാനത്തിന്റെ ഒലിവിലയുമായി ലോകത്തിനു മുൻപിൽ പ്രത്യാശയുടെ അടയാളമായി ഇന്നും നിൽക്കുന്നു. നോഹയുടെ കാലത്തെ പ്രളയത്തെപ്പോലെ ഇന്നും ലോകം പാപത്തിന്റെയും അവിശ്വാസത്തിന്റെയും തിരമാലകളിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഭയാകുന്ന പേടകം ഇന്നും മിശിഹായുടെ കൃപയാൽ സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. സഭയുടെ ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന ആത്മീയ സുരക്ഷിതത്വം ലോകത്തിന്റെ മറ്റൊരു കോണിലും ലഭ്യമല്ല എന്ന് നാം തിരിച്ചറിയണം. സഭ നമുക്ക് നൽകുന്ന കുദാശകളും വചനവും നോഹയുടെ പേടകത്തിലെ സംരക്ഷണം പോലെ നമ്മെ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. പേടകത്തിനുള്ളിൽ സകല ജീവജാലങ്ങൾക്കും ഇടമുണ്ടായിരുന്നതുപോലെ സഭ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായ ഒരു വലിയ അമ്മയായിരിക്കണം. ഈ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വായനയിൽ ഉത്തമഗീതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഉത്തമഗീതം ആറാം അധ്യായത്തിൽ സഭയും മിശിഹായും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത നമുക്ക് കാട്ടിത്തരുന്നു. ഇവിടെ സഭയെ മിശിഹായുടെ മണവാട്ടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനതയെ ദൈവം തന്റെ മണവാട്ടിയായി കണ്ടതുപോലെ പുതിയ നിയമത്തിൽ സഭയെ മിശിഹ തന്റെ രക്തത്താൽ നേടിയെടുത്ത നിർമ്മല മണവാട്ടിയായി സ്നേഹിക്കുന്നു. ഞാൻ എന്റെ പ്രിയന്റേതാണ്, എന്റെ പ്രിയൻ എന്റേതും എന്ന വരികൾ സഭയും ക്രിസ്തുവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വചനഭാഗത്ത് എടുത്തു പറയുന്ന സഭയുടെ സൗന്ദര്യം ലൗകികമായ ആഡംബരങ്ങളിൽ നിന്നല്ല, മറിച്ച് മണവാളനായ ക്രിസ്തുവിൽ നിന്ന് അവൾക്ക് ലഭിക്കുന്ന വിശുദ്ധിയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതായത് ക്രിസ്തുവിലൂടെയാണ്

സഭയുടെ സൗന്ദര്യം അനേകരിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരുപക്ഷെ ഇത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയും നൽകുന്നു. പാപികളായ മനുഷ്യരുടെ സഭ പാപിയല്ലേ? അതിനെങ്ങനെയാണ് വിശുദ്ധിയെപ്പറ്റി സംസാരിക്കുവാൻ സാധിക്കുന്നത്? ഇതിനുള്ള മറുപടി കൂടിയാണ് ഈ രണ്ടാം വായന നമുക്ക് നൽകുന്നത്. സഭയുടെ സൗന്ദര്യം അവളുടെ ശിരസ്സായ ക്രിസ്തുവിലൂടെയാണ് കൈവരുന്നത്. തിർസ നഗരം പോലെ മനോഹരിയും ജെറുസലേം പോലെ സുന്ദരിയുമായി സഭയെ വിശേഷിപ്പിക്കുമ്പോൾ സഭയുടെ ആന്തരിക വിശുദ്ധിയെയും ക്രമത്തെയുമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയദൈവമാണ് എന്ന വചനവും ഏറെ പ്രധാനപ്പെട്ടതാണ്. തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്ന സഭയുടെ ആത്മീയ കരുത്തിനെ അത് വെളിപ്പെടുത്തുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും ഈ മണവാട്ടിയുടെ അവയവങ്ങളാണ്. വിശുദ്ധി വളരുവാനുള്ള നമ്മുടെ വ്യക്തിപരമായ ആത്മസമർപ്പണത്തിലൂടെയാണ് സഭയുടെ സൗന്ദര്യം ലോകത്തിനു മുൻപിൽ പ്രകാശിക്കുന്നത്. മിശിഹായോടുള്ള ആത്മീയ വിശ്വസ്തതയും സ്നേഹവുമാണ് സഭയുടെ യഥാർത്ഥ ശക്തിയെന്ന് ഉത്തമഗീതത്തിലെ വരികൾ നമ്മെ ധ്യാനിപ്പിക്കുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും സ്വന്തം പാപങ്ങളിലൂടെ സഭയെ വിരൂപമാക്കുവാൻ പാടില്ല. വിശുദ്ധ പൗലോസപ്പസ്തോലൻ പഠിപ്പിക്കുന്നതുപോലെ കറയോ ചുളിവോ ഇല്ലാത്ത നിർമ്മലയായ മണവാട്ടിയായി സഭയെ മിശിഹ തന്റെ മുൻപിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വിശുദ്ധിയിലൂടെ സഭയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടേണ്ടവരാണ്. സഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയം സഭയുടെ ഈ വിശുദ്ധിയുടെ ഉത്തമ മാതൃകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ സ്നേഹബന്ധത്തിന്റെ വേദിയാണ് സഭയെന്നും ആ സ്നേഹം നമ്മിൽ നിന്നും ലോകത്തിലേക്ക് പ്രസരിക്കണം എന്നും നാം മറക്കരുത്. പുതിയ നിയമത്തിൽ നിന്നുമുള്ള വെളിപാട് പുസ്തകം 21-ാം അധ്യായം സഭയുടെ മഹിമയെയും അതിന്റെ നിത്യമായ ലക്ഷ്യത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന വിശുദ്ധ നഗരമായ ജെറുസലേം സഭയുടെ പൂർണ്ണരൂപമാണ്. അമൂല്യമായ രത്നങ്ങളുടെയും സൂര്യകാന്തക്കല്ലിന്റെയും തിളക്കമുള്ള സഭ ദൈവത്തിന്റെ തേജസ് ലോകത്തിന് വെളിപ്പെടുത്തുന്നവളാണ്. ഈ നഗരത്തിന്റെ മതിലുകൾക്ക് 12 അടിസ്ഥാനങ്ങളുണ്ടെന്നും അവയിൽ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടെന്നും നാം വായിക്കുന്നു. ഇത് സഭയുടെ അപ്പസ്തോലിക സ്വഭാവത്തെയാണ് വ്യക്തമാക്കുന്നത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിന്മേലാണ് സഭ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും 3 വീതം കവാടങ്ങൾ ഉണ്ടെന്നത് സഭയുടെ സാർവത്രികതയെ അല്ലെങ്കിൽ കാതോലികതയെ സൂചിപ്പിക്കുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മനുഷ്യർക്ക് സഭയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നാം ഇന്ന് ഭാഗമായിരിക്കുന്ന ഈ ദൃശ്യസഭ ഒരു ദിവസം സ്വർഗീയ ജെറുസലേമായി മാറും എന്ന പ്രത്യാശയാണ് വിശ്വാസികളായി നമുക്ക് കരുത്തു നൽകുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഇടമാണ് സഭയെന്നും ആ സാന്നിധ്യമാണ് സഭയെ നിർമ്മലവും തേജസ്സുറ്റതുമാക്കുന്നത് എന്നും നാം ഇവിടെ തിരിച്ചറിയുന്നു. ഈ വായനകളുടെയെല്ലാം മൂർത്തിമത് ഭാവം നാം കാണുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. കടലിലെ കൊടുങ്കാറ്റും ശിഷ്യന്മാരുടെ വള്ളവും സഭയുടെ ചരിത്രപരമായ യാത്രയുടെ നേർചിത്രമാണ് നൽകുന്നത്. ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ കടൽ കടക്കുമ്പോൾ നേരമിരുട്ടുകയും വലിയ കാറ്റടിക്കുകയും ചെയ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളും സഭയ്ക്കെതിരെയുള്ള പീഡനങ്ങളും സഭയാകുന്ന നൗകയെ ഉലയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട്. യേശു വള്ളത്തിലില്ലാതിരുന്ന സമയത്താണ് ശിഷ്യന്മാർക്ക് വലിയ പ്രതിസന്ധികളുണ്ടായത്. എന്നാൽ യേശു വെള്ളത്തിനുമീതെ നടന്ന് വള്ളത്തിനടുത്തേക്ക് വരികയും ഞാനാണ് ഭയപ്പെടേണ്ട എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഭീതി ഇല്ലാതാകുന്നു. സഭയുടെ യഥാർത്ഥ അമരക്കാരൻ മിശിഹായാണ്. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഭ വലിയ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം മിശിഹ സഭയോട് ചേർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ വള്ളത്തിൽ കയറ്റുവാൻ ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് വള്ളം ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലും സഭയാകുന്ന നൗകയിലും യേശുവിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമേ നാം സുരക്ഷിതമായി നിത്യതയുടെ തീരത്ത് എത്തുകയുള്ളൂ. ഈ വായനകൾ നാം മനസ്സിരുദ്ധി ധ്യാനിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ ചിത്രം നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക് മുൻപിൽ തെളിയും. സഭ വെറുമൊരു മാനുഷിക പ്രസ്ഥാനമല്ല, അത് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയുടെ കേന്ദ്രമാണ്. ഇന്നത്തെ ലോകത്തിൽ സഭ പലതരത്തിലുള്ള വിമർശനങ്ങളും ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സഭയുടെ മാനുഷികമായ ബലഹീനതകൾ കണ്ട് പലരും സഭയെ ഉപേക്ഷിക്കുവാൻ മുതിരുന്നു. എന്നാൽ സഭ കേവലം മനുഷ്യരുടെ കൂട്ടായ്മയല്ലെന്നും അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും ഈ തിരുവചനങ്ങൾ നമ്മെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നു. നോഹയുടെ പേടകത്തിൽ ജീവജാലങ്ങൾക്കിടയിൽ വൈവിധ്യങ്ങളും സ്വഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ പേടകം ദൈവം നിയോഗിച്ചതായിരുന്നു. സഭയിലെ അംഗങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷേ സഭയെന്ന രഹസ്യം വിശുദ്ധമാണ്. കാരണം അതിന്റെ ശിരസ് ക്രിസ്തുവും അതിന്റെ ജീവൻ പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുവാനും സഭയോട് ചേർന്നു നിൽക്കുവാനും
നമുക്ക് സാധിക്കണം. സഭയോടുള്ള വിശ്വസ്തത മിശിഹായോടുള്ള വിശ്വസ്തതയാണ്. ഇന്ന് നാം ശ്രവിച്ച തിരുവചനങ്ങൾ സഭയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് പുതുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഇടവകയും കുടുംബങ്ങളും സഭയുടെ ഈ മനോഹാരിത ഉൾക്കൊള്ളുന്നവയാകട്ടെ. സഭയാകുന്ന നൗകയിൽ നാം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പരസ്പരം താങ്ങുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. ലോകത്തിലെ പീഡിതർക്കും നിരാലംബർക്കും അഭയം നൽകുന്ന ഒരു വലിയ പേടകമായി നമ്മുടെ വിശ്വാസ സമൂഹം മാറട്ടെ. മിശിഹായുടെ സ്നേഹവും സഭയുടെ വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിനു മുമ്പിൽ പ്രകാശിക്കട്ടെ. സഭയെ സംരക്ഷിക്കുന്ന മിശിഹ എന്നും നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ അവന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ ലോകത്തിലെ തീർത്ഥാടനം പൂർത്തിയാക്കി സ്വർഗീയ ജെറുസലേമിലെ തേജസ്സിലേക്ക് മിശിഹായോടൊപ്പം പ്രവേശിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബാബു കറുകുറ്റി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം ബിജു കറുകുറ്റി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം നിത്യത ഉറപ്പു നൽകുന്നു ലിയോ 14 പാപ്പ. ദൈവം പരിശുദ്ധ മറിയത്തിന് നൽകിയ കൃപയുടെ പൂർത്തീകരണമാണ് സ്വർഗാരോപണത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് മാസം 15 തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ സെയിന്റ് തോമസ് ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകി. മറിയത്തിന്റെ ഹൃദയത്തിൽ ഭൂമിയും സ്വർഗവും ഒന്നിക്കുന്ന നിത്യതയുടെ അടയാളമാണ് സൂര്യനെ ഉടയാടയാക്കിയും പാദത്തിന്റെ ചുവട്ടിൽ ചന്ദ്രനെയും കൊണ്ടുള്ള സ്ത്രീയുടെ ചിത്രം. വെളിപാട് പുസ്തകം

വിവരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. ദൈവകൃപയാൽ ആത്മാവിന്റെ ശുദ്ധി വ്യക്തിയെ മുഴുവൻ പ്രകാശിപ്പിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ തെളിവാണ് ദൈവമാതാവിന്റെ അഴുകാത്ത ശരീരവും അവളുടെ നിർമ്മല ഹൃദയവുമെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. മറിയം ആത്മാവോടും ശരീരത്തോടും കൂടെ മഹത്തീകരിക്കപ്പെട്ടത് നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം കടന്നുപോകുന്ന കാലത്തിന്റെ അടയാളങ്ങൾ ഒളിപ്പിക്കുന്നതിലല്ല, മറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നതിലാണെന്ന് പൗലോസ് അപ്പസ്തോലന്റെ വാക്കുകളിൽ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ലോകം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആഡംബരത്തിനും ഉപഭോഗ സംസ്കാരത്തിനും മുൻഗണന നൽകുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെ പുനർചിന്തനം ചെയ്യുവാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ പ്രാധാന്യമില്ലാത്തതും ശാശ്വതമല്ലാത്തതുമായ കാര്യങ്ങൾക്കായി വിലയേറിയ ഊർജം പാഴാക്കുവാൻ ഇത്തരം മുൻഗണനകൾ ഇടയാക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. മനുഷ്യകുലത്തിന്റെ പ്രത്യാശയുടെ അടയാളമാണ് മാതാവിന്റെ സ്വർഗാരോപണം. പാപ്പ ദൈവശാസ്ത്രപരമായും വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തിലും ഏറെ പ്രാധാന്യമുള്ള മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ മനുഷ്യരാശിയുടെ അന്തിമ ലക്ഷ്യമായ ജീവനിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒന്നാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് മാസം 15 കസ്തൽ ഗന്തോൾഫോയിലെ ചത്തുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ മധ്യാന പ്രാർത്ഥന നയിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഈ വിശ്വാസ രഹസ്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രണ്ട് ചിത്രകലാരീതികളെയാണ് പാപ്പ സന്ദേശത്തിന് ആധാരമാക്കിയത്. മറിയത്തിന്റെ നിദ്ര എന്ന പുരാതന രീതിയിൽ മറിയം മരണനിദ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായും ഉത്ഥിതനായ യേശു അവളുടെ ആത്മാവിനെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കൈകളിൽ ഏന്തുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിലേക്ക് അഥവാ നാം പ്രതീകാത്മകമായി പറയുന്ന സ്വർഗത്തിലേക്ക് അവളെ കൊണ്ടുപോകുവാൻ മകനായ യേശു കടന്നുവന്നിരിക്കുന്നുവെന്ന് ഈ ചിത്രം വിശദീകരിക്കുന്നുവെന്നും ക്രിസ്തുവാണ് നമ്മെ ഓരോരുത്തരെയും നിത്യജീവനിലേക്ക് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇത് വെളിപ്പെടുത്തുന്നുവെന്നും പാപ്പ പറഞ്ഞു. രണ്ടാമത്തെ മാതൃകയായി വെളിപാട് പുസ്തകത്തിലെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെപ്പോലെ മാലാക്കന്മാരാൽ ചുറ്റപ്പെട്ട് മഹത്വത്തിന്റെ പ്രകാശത്തിൽ നിൽക്കുന്ന മറിയത്തിന്റെ ചിത്രമാണ് പാപ്പ പരിചയപ്പെടുത്തിയത്. ആത്മാവോടും ശരീരത്തോടും കൂടി മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന സഭയുടെ വിശ്വാസ സത്യത്തെയാണ് ഈ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ആമസോണിന് പ്രത്യാശിയായി ലിയോ 14 പാപ്പ ഇവിടെ പെറു സന്ദർശനം. പെറുവിലെ ആമസോൺ മേഖലയിൽ പുതിയ പ്രത്യാശയുടെ കിരണങ്ങൾ പടർത്തിക്കൊണ്ട് ലിയോ 14 പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശനം നവംബർ മാസത്തിൽ നടക്കും. പെറുവിൽ മിഷനറി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ പെറുവിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആമസോൺ നേരിടുന്ന വെല്ലുവിളികളും പാപ്പായ്ക്ക് ഏറെ പരിചിതമാണ്. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സംരക്ഷണത്തിനായി രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ഈ സന്ദർശനം സ്വാധീനം ചെലുത്തുമെന്ന് സഭ വിശ്വസിക്കുന്നുവെന്ന് പെറുവിലെ മെത്രാൻമാർ പ്രതികരിച്ചു. ഇന്തോനേഷ്യയിൽ ശക്തമായ ഭൂചലനം, സഭ ദുരിതബാധിതർക്കൊപ്പം. കിഴക്കൻ ഇന്തോനേഷ്യയിലുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണസംഖ്യ 38 ഉയർന്നു. ഫ്ലോറസ് ദ്വീപിലെ എൻ്റെ അതിരൂപതയിലെ നിരവധി പള്ളികൾക്കും കെട്ടിടങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ വിശുദ്ധ കുർബാനയുൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ നടത്തുവാൻ ആർച്ച് ബിഷപ്പ് നിർദ്ദേശം നൽകി. കനത്ത മണ്ണിടിച്ചിലും വാർത്താവിനിമയ തടസ്സങ്ങളും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും സഭയും അധികൃതരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷം. താലിബാൻ ഭരണമേറ്റെടുത്ത് 5 പിന്നിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടതും മാനുഷിക പ്രതിസന്ധിയിൽ 5 സ്ഥാനത്ത് നിൽക്കുന്നതുമായ രാഷ്ട്രമായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്നും ഇന്ന് ഈ ദുരന്തം ആരും വേണ്ടത്ര ഗൗനിക്കുന്നില്ലെന്നും ഇന്ന് ഇവിടുത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേർക്കും ജീവൻ നിലനിർത്തുവാൻ അടിയന്തര സഹായം ആവശ്യമാണെന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമം കൈത്താക്കാലം 6 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് നാം ഇനി ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:16-24 തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം ആറാം ഞായറാഴ്ചയിലാണ് നാം ആയിരിക്കുക. വിശുദ്ധ സഭയുടെ ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ

ശാഗരമായ പദ്ധതിയിൽ സഭയ്ക്കുള്ള അതുല്യമായ സ്ഥാനത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വായനകളാണ് ഇന്നത്തെ ആരാധനക്രമത്തിൽ നൽകപ്പെടുന്നത്. സഭയെ രക്ഷയുടെ പേടകവും മിശിഹായുടെ നിർമ്മലയായ മണവാട്ടിയും സ്വർഗീയ ജെറുസലേമിന്റെ ഭൂമിയിലെ പ്രതിരൂപവുമായിട്ടാണ് ഇന്നത്തെ വായനകൾ എടുത്തുകാണിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രളയസമാനമായ പ്രതിസന്ധികളിലും ലോകത്തിന്റെ പീഡനങ്ങളിലും ഉലയാതെ നിൽക്കുന്ന ക്രിസ്ത്യാനിയുടെ ഏക ആശ്രയമാണ് സഭ എന്നുള്ള പ്രത്യാശയുടെ സുവിശേഷവും ഈ വായനകൾ നമുക്ക് നൽകുന്നു. ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ പേടകത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ കാണുന്ന നോഹയുടെ ഈ പേടകം പുതിയ നിയമത്തിലെ സഭയുടെ പ്രതിരൂപമായിട്ടാണ് എടുത്തുകാണിക്കുന്നത്. ലോകം പാപത്തിലും അധർമ്മത്തിലും മുഴുകിയപ്പോൾ നീതിമാനായി നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം തന്നെ ഒരുക്കിയ മാർഗമായിരുന്നു ആ പേടകം. പ്രളയജലം ഭൂമിയെ മുഴുവൻ വിഴുങ്ങിയപ്പോൾ ആ പേടകം മാത്രം ജലത്തിനുമീതെ സുരക്ഷിതമായി ഒഴുകി നടന്നു. സഭാപിതാക്കന്മാർ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രളയജലം ഈ ലോകത്തിലെ പാപത്തെയും നൗക സഭയെയും സൂചിപ്പിക്കുന്നു എന്നാണ്. ദൈവം നോഹയെ ഓർത്തു എന്നത് വചനത്തിലെ അതിസൂക്ഷ്മമായ ഒരു ഭാഗമാണ്. ദൈവം മനുഷ്യനെ ഓർക്കുമ്പോൾ അവിടെ രക്ഷയുടെ പ്രക്രിയ ആരംഭിക്കുന്നു. കാറ്റുവീശി വെള്ളം ഇറങ്ങിയത് ദൈവത്തിന്റെ ആത്മാവ് പ്രപഞ്ചത്തിൽ നടത്തുന്ന പുനരുദ്ധാരണത്തിന്റെ അല്ലെങ്കിൽ നവീകരണത്തിന്റെ അടയാളമാണ്. നോഹ പുറത്തുവിട്ട പ്രാവും അത് തിരിച്ചുകൊണ്ടുവന്ന ഒലിവിലയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനത്തിന്റെ പുതിയ യുഗം പിറന്നുവെന്നതിന്റെ വിളംബരമായിരുന്നു. സഭയാകുന്ന പേടകത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ ലോകമാകുന്ന പാപത്തിന്റെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കൂ എന്ന വലിയ സത്യം ഈ പഴയ നിയമ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭ സമാധാനത്തിന്റെ ഒലിവിലയുമായി ലോകത്തിനു മുൻപിൽ പ്രത്യാശയുടെ അടയാളമായി ഇന്നും നിൽക്കുന്നു. നോഹയുടെ കാലത്തെ പ്രളയത്തെപ്പോലെ ഇന്നും ലോകം പാപത്തിന്റെയും അവിശ്വാസത്തിന്റെയും തിരമാലകളിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഭയാകുന്ന പേടകം ഇന്നും മിശിഹായുടെ കൃപയാൽ സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. സഭയുടെ ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന ആത്മീയ സുരക്ഷിതത്വം ലോകത്തിന്റെ മറ്റൊരു കോണിലും ലഭ്യമല്ല എന്ന് നാം തിരിച്ചറിയണം. സഭ നമുക്ക് നൽകുന്ന കുദാശകളും വചനവും നോഹയുടെ പേടകത്തിലെ സംരക്ഷണം പോലെ നമ്മെ മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. പേടകത്തിനുള്ളിൽ സകല ജീവജാലങ്ങൾക്കും ഇടമുണ്ടായിരുന്നതുപോലെ സഭ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായ ഒരു വലിയ അമ്മയായിരിക്കണം. ഈ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വായനയിൽ ഉത്തമഗീതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഉത്തമഗീതം ആറാം അധ്യായത്തിൽ സഭയും മിശിഹായും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത നമുക്ക് കാട്ടിത്തരുന്നു. ഇവിടെ സഭയെ മിശിഹായുടെ മണവാട്ടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനതയെ ദൈവം തന്റെ മണവാട്ടിയായി കണ്ടതുപോലെ പുതിയ നിയമത്തിൽ സഭയെ മിശിഹ തന്റെ രക്തത്താൽ നേടിയെടുത്ത നിർമ്മല മണവാട്ടിയായി സ്നേഹിക്കുന്നു. ഞാൻ എന്റെ പ്രിയന്റേതാണ്, എന്റെ പ്രിയൻ എന്റേതും എന്ന വരികൾ സഭയും ക്രിസ്തുവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വചനഭാഗത്ത് എടുത്തു പറയുന്ന സഭയുടെ സൗന്ദര്യം ലൗകികമായ ആഡംബരങ്ങളിൽ നിന്നല്ല, മറിച്ച് മണവാളനായ ക്രിസ്തുവിൽ നിന്ന് അവൾക്ക് ലഭിക്കുന്ന വിശുദ്ധിയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതായത് ക്രിസ്തുവിലൂടെയാണ് സഭയുടെ സൗന്ദര്യം അനേകരിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒരുപക്ഷെ ഇത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയും നൽകുന്നു. പാപികളായ മനുഷ്യരുടെ സഭ പാപിയല്ലേ? അതിനെങ്ങനെയാണ് വിശുദ്ധിയെപ്പറ്റി സംസാരിക്കുവാൻ സാധിക്കുന്നത്? ഇതിനുള്ള മറുപടി കൂടിയാണ് ഈ രണ്ടാം വായന നമുക്ക് നൽകുന്നത്. സഭയുടെ സൗന്ദര്യം അവളുടെ ശിരസ്സായ ക്രിസ്തുവിലൂടെയാണ് കൈവരുന്നത്. തിർസാ നഗരം പോലെ മനോഹരിയും ജെറുസലേം പോലെ സുന്ദരിയുമായി സഭയെ വിശേഷിപ്പിക്കുമ്പോൾ സഭയുടെ ആന്തരിക വിശുദ്ധിയെയും ക്രമത്തെയുമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയദൈവമാണ് എന്ന വചനവും ഏറെ പ്രധാനപ്പെട്ടതാണ്. തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്ന സഭയുടെ ആത്മീയ കരുത്തിനെ അത് വെളിപ്പെടുത്തുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും ഈ മണവാട്ടിയുടെ അവയവങ്ങളാണ്. വിശുദ്ധി വളരുവാനുള്ള നമ്മുടെ വ്യക്തിപരമായ ആത്മസമർപ്പണത്തിലൂടെയാണ് സഭയുടെ സൗന്ദര്യം ലോകത്തിനു മുൻപിൽ പ്രകാശിക്കുന്നത്. മിശിഹായോടുള്ള ആത്മീയ വിശ്വസ്തതയും സ്നേഹവുമാണ് സഭയുടെ യഥാർത്ഥ ശക്തിയെന്ന് ഉത്തമഗീതത്തിലെ വരികൾ നമ്മെ ധ്യാനിപ്പിക്കുന്നു. സഭയിലെ ഓരോ വിശ്വാസിയും സ്വന്തം പാപങ്ങളിലൂടെ സഭയെ വിരൂപമാക്കുവാൻ പാടില്ല. വിശുദ്ധ പൗലോസപ്പസ്തോലൻ പഠിപ്പിക്കുന്നതുപോലെ കറയോ ചുളിവോ ഇല്ലാത്ത നിർമ്മലയായ മണവാട്ടിയായി സഭയെ മിശിഹ തന്റെ മുൻപിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വിശുദ്ധിയിലൂടെ സഭയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടേണ്ടവരാണ്. സഭയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം സഭയുടെ ഈ വിശുദ്ധിയുടെ
ഉത്തമ മാതൃകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ സ്നേഹബന്ധത്തിന്റെ വേദിയാണ് സഭയെന്നും ആ സ്നേഹം നമ്മിൽ നിന്നും ലോകത്തിലേക്ക് പ്രസരിക്കണം എന്നും നാം മറക്കരുത്. പുതിയ നിയമത്തിൽ നിന്നുമുള്ള വെളിപാട് പുസ്തകം 21-ാം അധ്യായം സഭയുടെ മഹിമയെയും അതിന്റെ നിത്യമായ ലക്ഷ്യത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന വിശുദ്ധ നഗരമായ ജെറൂസലേം സഭയുടെ പൂർണ്ണരൂപമാണ്. അമൂല്യമായ രത്നങ്ങളുടെയും സൂര്യകാന്തക്കല്ലിന്റെയും തിളക്കമുള്ള സഭ ദൈവത്തിന്റെ തേജസ് ലോകത്തിന് വെളിപ്പെടുത്തുന്നവളാണ്. ഈ നഗരത്തിന്റെ മതിലുകൾക്ക് 12 അടിസ്ഥാനങ്ങളുണ്ടെന്നും അവയിൽ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടെന്നും നാം വായിക്കുന്നു. ഇത് സഭയുടെ അപ്പസ്തോലിക സ്വഭാവത്തെയാണ് വ്യക്തമാക്കുന്നത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിന്മേലാണ് സഭ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും 3 വീതം കവാടങ്ങൾ ഉണ്ടെന്നത് സഭയുടെ സാർവത്രികതയെ അല്ലെങ്കിൽ കാതോലികതയെ സൂചിപ്പിക്കുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മനുഷ്യർക്ക് സഭയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നാം ഇന്ന് ഭാഗമായിരിക്കുന്ന ഈ ദൃശ്യസഭ ഒരു ദിവസം സ്വർഗീയ ജെറുസലേമായി മാറും എന്ന പ്രത്യാശയാണ് വിശ്വാസികളായി നമുക്ക് കരുത്തു നൽകുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ഇടമാണ് സഭയെന്നും ആ സാന്നിധ്യമാണ് സഭയെ നിർമ്മലവും തേജസ്സുറ്റതുമാക്കുന്നത് എന്നും നാം ഇവിടെ തിരിച്ചറിയുന്നു. ഈ വായനകളുടെയെല്ലാം മൂർത്തിമത് ഭാവം നാം കാണുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. കടലിലെ കൊടുങ്കാറ്റും ശിഷ്യന്മാരുടെ വള്ളവും സഭയുടെ ചരിത്രപരമായ യാത്രയുടെ നേർചിത്രമാണ് നൽകുന്നത്. ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ കടൽ കടക്കുമ്പോൾ നേരമിരുട്ടുകയും വലിയ കാറ്റടിക്കുകയും ചെയ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളും സഭയ്ക്കെതിരെയുള്ള പീഡനങ്ങളും സഭയാകുന്ന നൗകയെ ഉലയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട്. യേശു വള്ളത്തിലില്ലാതിരുന്ന സമയത്താണ് ശിഷ്യന്മാർക്ക് വലിയ പ്രതിസന്ധികളുണ്ടായത്. എന്നാൽ യേശു വെള്ളത്തിനുമീതെ നടന്ന് വള്ളത്തിനടുത്തേക്ക് വരികയും ഞാനാണ് ഭയപ്പെടേണ്ട എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഭീതി ഇല്ലാതാകുന്നു. സഭയുടെ യഥാർത്ഥ അമരക്കാരൻ മിശിഹായാണ്. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഭ വലിയ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം മിശിഹ സഭയോട് ചേർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ വള്ളത്തിൽ കയറ്റുവാൻ ആഗ്രഹിച്ചപ്പോൾ പെട്ടെന്ന് വള്ളം ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലും സഭയാകുന്ന നൗകയിലും യേശുവിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമേ നാം സുരക്ഷിതമായി നിത്യതയുടെ തീരത്ത് എത്തുകയുള്ളൂ. ഈ വായനകൾ നാം മനസ്സിരുദ്ധി ധ്യാനിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ചിത്രം നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക് മുൻപിൽ തെളിയും. സഭ വെറുമൊരു മാനുഷിക പ്രസ്ഥാനമല്ല, അത് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയുടെ കേന്ദ്രമാണ്. ഇന്നത്തെ ലോകത്തിൽ സഭ പലതരത്തിലുള്ള വിമർശനങ്ങളും ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സഭയുടെ മാനുഷികമായ ബലഹീനതകൾ കണ്ട് പലരും സഭയെ ഉപേക്ഷിക്കുവാൻ മുതിരുന്നു. എന്നാൽ സഭ കേവലം മനുഷ്യരുടെ കൂട്ടായ്മയല്ലെന്നും അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും ഈ തിരുവചനങ്ങൾ നമ്മെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നു. നോഹയുടെ പേടകത്തിൽ ജീവജാലങ്ങൾക്കിടയിൽ വൈവിധ്യങ്ങളും സ്വഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ പേടകം ദൈവം നിയോഗിച്ചതായിരുന്നു. സഭയിലെ അംഗങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷേ സഭയെന്ന രഹസ്യം വിശുദ്ധമാണ്. കാരണം അതിന്റെ ശിരസ് ക്രിസ്തുവും അതിന്റെ ജീവൻ പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുവാനും സഭയോട് ചേർന്നു നിൽക്കുവാനും നമുക്ക് സാധിക്കണം. സഭയോടുള്ള വിശ്വസ്തത മിശിഹായോടുള്ള വിശ്വസ്തതയാണ്. ഇന്ന് നാം ശ്രവിച്ച തിരുവചനങ്ങൾ സഭയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് പുതുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഇടവകയും കുടുംബങ്ങളും സഭയുടെ ഈ മനോഹാരിത ഉൾക്കൊള്ളുന്നവയാകട്ടെ. സഭയാകുന്ന നൗകയിൽ നാം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പരസ്പരം താങ്ങുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. ലോകത്തിലെ പീഡിതർക്കും നിരാലംബർക്കും അഭയം നൽകുന്ന ഒരു വലിയ പേടകമായി നമ്മുടെ വിശ്വാസ സമൂഹം മാറട്ടെ. മിശിഹായുടെ സ്നേഹവും സഭയുടെ വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിനു മുമ്പിൽ പ്രകാശിക്കട്ടെ. സഭയെ സംരക്ഷിക്കുന്ന മിശിഹ എന്നും നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ അവന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ ലോകത്തിലെ തീർത്ഥാടനം പൂർത്തിയാക്കി സ്വർഗീയ ജെറുസലേമിലെ തേജസ്സിലേക്ക് മിശിഹായോടൊപ്പം പ്രവേശിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ബാബു കറുകുറ്റി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം ബിജു കറുകുറ്റി.

0: Laetur Iisus Christus. Yesu Christundi.
1: Vatan Radio. Ella srodhakkal swagatham.
2: ചിന്താ മരുകൾ കേൾക്കാം. ഇന്നത്തെ പ്രക്ഷേപണ ഭൂമിയിലെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളതാപ എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഇതിനുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണ ആദ്യം. ലോകമെമ്പാടും ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ആഗോളതാപം. ഭൂമി അനുഭവപ്പെടുന്ന ചൂട് ക്രമാതീതമായി മുൻപില്ലാത്ത രീതിയിലും വർദ്ധിക്കുന്ന ഈ ഒരു പ്രതിഭാസം മനുഷ്യരുടെ മാത്രമല്ല ഘടമാക്കുന്നത്, മറ്റ് ജീവജാലങ്ങളുടെ അതിജീവനം പ്രകൃതിയുടനെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ ഒരു പ്രതിസന്ധി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആഗോളതാപനം യഥാർത്ഥത്തിൽ എന്താണ്, തടയുവാനുള്ള പരിഹാരമാർഗങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്നുള്ള ചിന്തകളിലാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിൽ നാം സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. ആഗോളതാപനം ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും മുൻപുകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ക്രമാതീതമായും താപനില ഉയരുന്നതിനെയാണ് ആഗോളതാപനം പ്രതിഭാസമായി നാം വിശേഷിപ്പിക്കുന്നത്. അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതവാതകങ്ങളെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോളത്തിൽ താപനില വയ്ക്കുവാൻ കാരണമായി ഗവേഷകർ പറയുന്നു. സൂര്യനിൽ ഭൗമോപരിതലത്തിലെത്തുന്ന പ്രകവും താപവും വഹിക്കുന്ന നാം

ഗംഗൾ ഭൂമിയിൽ ജീവയോഗ്യമായ താപനില കൈവരിക്കുന്നതിന് സഹായകരമായ രീതിയിൽ ചൂട് നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. അന്തരീക്ഷം ഇല്ലാത്ത ചന്ദ്രനെപ്പോലെയുള്ള ഇടങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള ചൂട് ഇല്ലാത്തതിന് കാരണം ഇത്തരമൊരു ആരോഗ്യപരമായ താപസംരക്ഷണം ഉണ്ടാകാത്തതുകൂടിയാണ്. ഒരു ഭാഗത്ത് ഭൂമിയിൽ താപനില നിലനിർത്തുവാൻ സഹായിച്ചിരുന്ന അന്തരീക്ഷം ഭൂമിയെ ജീവയോഗ്യമാക്കുന്നതിൽ സഹായിച്ചുവെങ്കിൽ മറുഭാഗത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചത് അന്തരീക്ഷ താപനില അപകടകരമായ വിധത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായി. ഭൗമാന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിച്ചതനുസരിച്ച് ഭൂമിയിൽ നിന്ന് കുറഞ്ഞ ആവൃത്തിയിൽ ഉത്സർജിക്കപ്പെടുന്ന രശ്മികളും ഭൗമോപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കപ്പെട്ടിരുന്ന സൂര്യകിരണങ്ങളും അന്തരീക്ഷത്തിൽ വർദ്ധമാനമായ തോതിൽ ഉണ്ടായ ഹരിതഗൃഹവാതകങ്ങളാൽ തടയപ്പെടുകയും അവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും അതുവഴി ആ ചൂട് ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. തുടർച്ചയായി നടക്കുന്ന ഈയൊരു പ്രതിഭാസം ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുവരുന്നതിന് കാരണമാകുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നതനുസരിച്ച് പ്രകൃതിയിലെ താപനില വർദ്ധിക്കുവാൻ സാധ്യതയും കൂടുമെന്നർത്ഥം. അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പവും ഇതേ രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യവും ജലബാഷ്പവും ഒക്കെ ചേർന്ന് അന്തരീക്ഷത്തിന്റെയും ഭൂമിയുടെയും താപനിലയിൽ വർധനവുണ്ടാക്കുന്നു. ഈയൊരു പ്രതിഭാസത്തെ നമുക്ക് ആഗോള താപനം എന്ന് വിളിക്കാം. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതാണ് ഭൂമിയിലെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടാകുന്നത് എന്നതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചതിനു ശേഷം ഏതാണ്ട് 1850-നും 1900-നും ഇടയിൽ തന്നെ ഭൗമാന്തരീക്ഷത്തിലെ താപനിലയിൽ വർധനവുണ്ടാകുന്നു എന്ന ഒരു കാര്യം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാലാണ് ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നു മനസ്സിലാക്കാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഭൗമാന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ കൂടുവാനും അതുവഴി ഭൂമിയിൽ ചൂടുകൂടുവാനും കാരണമായി എന്ന് ലളിതമായ രീതിയിൽ പറയാം. പക്ഷേ ചിലരെങ്കിലും ഇതിനെ ആഗോളതാപനം എന്നതിനേക്കാൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന അർത്ഥത്തിലാണ് തെറ്റായി മനസ്സിലാക്കിയിരുന്നത്. വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിയിലെ അനിയന്ത്രിതവും നിരുത്തരവാദിത്വപരവുമായ മാനവിക ഇടപെടലുകൾ ആഗോള താപനിലയിൽ ഏകദേശം 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുവാൻ കാരണമായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. പിന്നീടങ്ങോട്ട് ഓരോ 10 വർഷത്തിലും 0.2 ഡിഗ്രി വീതം താപനില ആഗോളതലത്തിൽ വർദ്ധിച്ചുവന്നതായാണ് കരുതപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദശാബ്ദങ്ങൾ എടുത്താൽ ഇത് 0.4 ഡിഗ്രി വരെ വർദ്ധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. വ്യാവസായിക വിപ്ലവം പോലെയുള്ള കാരണങ്ങൾ മൂലം ഭൗമ താപനില മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വർദ്ധിച്ചുവന്നുകൊണ്ടിരിക്കുകയാണ്. കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കൂടിയ ഉപയോഗം, കൃത്രിമമായി വർദ്ധിപ്പിച്ച മൃഗങ്ങളുടെ എണ്ണം തുടങ്ങിയവ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെയും മീഥെയിന്റെയുമൊക്കെ അളവ് അനുദിനം വർദ്ധിച്ചുവരുന്നതിന് കാരണമായി എന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കൂടുതലായി ഉണ്ടായ വനനശീകരണം, വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീകൾ, പാടങ്ങളും കുളങ്ങളും പുഴകളും ഒക്കെ കയ്യേറുന്നതും നികത്തുന്നതും തുടങ്ങി ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകരാൻ കാരണങ്ങൾ ഏറെയാണ്. ആഗോളതാപനം ഉണ്ടാക്കുന്ന തിക്തഫലങ്ങൾ. ഭൂമിയിൽ ഒരു നിശ്ചിത താപനില നിലനിന്നിരുന്നത് ഭൂമിയെ ജീവയോഗ്യമാക്കിയെങ്കിൽ ഈ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് ഭൂമി നേരിടേണ്ടി വരുന്ന തിക്തഫലങ്ങൾ ഏറെയാണ്. ധ്രുവ മേഖലകളിൽ താപനില വർദ്ധിക്കുന്നതനുസരിച്ച് അവിടങ്ങളിലുള്ള മഞ്ഞുരുകുകയും സമുദ്ര ജലനിരപ്പ് ഉയരാൻ വരെ കാരണമാകുകയും ചെയ്യും. നദികളിലെയും സമുദ്രങ്ങളിലെയും ജലനിരപ്പുയരുന്നത് താഴ്ന്ന ഭൂപ്രദേശങ്ങൾ ജലത്തിനടിയിലാകാൻ കാരണമാകും. ഭൗമ താപനില വർദ്ധിക്കുന്നത് മലകളിലെ മഞ്ഞുൾപ്പെടെയുള്ള ജലാംശത്തിന്റെ കുറവിന് കാരണമാവുകയും മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വരണ്ടുണങ്ങുന്നതിന് കാരണമാകുകയും ചെയ്തേക്കാം. താപനിലയിൽ വ്യതിയാനമുണ്ടാകുന്നത് ചുഴലിക്കാറ്റുകൾ പോലെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. ഇതിലൊക്കെ കൂടുതലായി മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവിതത്തിനു തന്നെ പ്രതിസന്ധിയുയർത്തുന്ന ഒന്നാണ് ആഗോളതാപനം എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്.
2023 ജൂലൈ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ

ശിശുക്ഷേമനിധി യൂണിസെഫ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും വർഷങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗങ്ങൾ കൂടുതലായി ഉണ്ടായേക്കുമെന്നും അതുമൂലം കുട്ടികൾ കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടിവരുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ലോകത്ത് 55 കോടിയോളം കുട്ടികൾ ആഗോളതാപനം മൂലമുണ്ടാകുന്ന ഉഷ്ണതരംഗങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 2050ഓടെ ലോകത്ത് ഏതാണ്ട് 200 കോടിയിലധികം കുട്ടികൾ കടുത്ത ഉഷ്ണതരംഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കേണ്ടിവരുമെന്നാണ് യൂണിസെഫ് വ്യക്തമാക്കുന്നത്. ഇത്തരം ഒരു അവസ്ഥ കുട്ടികളിൽ ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ, ഹൃദയസംബന്ധിയായ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ കാരണമാകും. കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും മാനസിക ശാരീരിക ആരോഗ്യത്തിനു പോലും കൂടുതൽ പ്രതിസന്ധികളാണ് ആഗോളതാപനവും അതിന്റെ അനന്തരഫലങ്ങളും ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആഗോളതാപനം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ. ഭൗമതാപനത്തോത് വർദ്ധിക്കുന്നത് മനുഷ്യജീവിതത്തിന് മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്കു തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്ന് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഈയൊരു തിന്മ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി അതിന്റെ അളവിനെ കുറയ്ക്കുവാനായി എന്തു ചെയ്യാൻ സാധിക്കും എന്ന ഒരു ചോദ്യം ശാസ്ത്രജ്ഞരുടെയും പ്രകൃതിസ്നേഹികളുടെയും മുന്നിലുണ്ട്. കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളാണ് ഭൂമിയിൽ താപം തടഞ്ഞു നിർത്തുന്ന ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നതെന്ന് നാം കണ്ടുകഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഭൂമിയിലെ ആവാസവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ഇത്തരം വാതകങ്ങൾ കൂടുതലായി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് തടയുക എന്നതാണ് പ്രധാനപ്പെട്ട പോംവഴിയായി നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചാൽ പോലും താപനിലയിൽ ഉടനെ വലിയ കുറവുകളൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതപ്പെടുക. കാരണം അത്രമാത്രം ഹരിതഗൃഹവാതകങ്ങളാണ് ഭൗമാന്തരീക്ഷത്തിൽ ഇപ്പോൾ തന്നെയുള്ളത്. യൂണിസെഫിന്റെ പഠനങ്ങൾ പ്രകാരം ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നതിന്റെ തോത് ഏറ്റവും കുറച്ചാൽ പോലും 2050ഓടെ ഭൂമിയിലെ താപനിലയിൽ 1.7 ഡിഗ്രി വരെ വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രകൃതി മലിനീകരണത്തോത് ഇനിയും കൂടിയാൽ ഭൂമിയുടെ താപനില ഇത് 2.6 ഡിഗ്രി വരെ വർദ്ധിപ്പിച്ചേക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പഠനങ്ങൾ പേടിപ്പിക്കുന്ന കണക്കുകളാണ് നമുക്ക് മുൻപിൽ വയ്ക്കുന്നത്. കുറച്ചു പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴത്തേതിനേക്കാൾ കൂടുതൽ ജലദൌർലഭ്യത ഉണ്ടാകും. വിവിധ ഇടങ്ങളിൽ കാർഷിക ഉത്പാദനത്തിൽ കുറവുണ്ടായേക്കാം. മരുപ്രദേശങ്ങൾ വർദ്ധിച്ചേക്കാം. താപനിലയിൽ ഇനിയും ക്രമാതീതമായ വർധനമുണ്ടായാൽ ഇപ്പോൾ ഭൂമിയിലുള്ള വിവിധതരം സസ്യജീവജാലങ്ങളിൽ പലതും വംശനാശം നേരിട്ടേക്കാം. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുകയും ഇത്തരം വാതകങ്ങൾ കൂടുതലായി പുറന്തള്ളപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയുമാണ് ഈയൊരു പ്രതിസന്ധിക്ക് പരിഹാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെട്രോളിയം, കൽക്കരി പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു വഴി. അതുപോലെ തന്നെ എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ് തുടങ്ങിയ ശീതീകരണ ഉപകരണങ്ങൾ പുറന്തള്ളുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകൾ കുറയ്ക്കുക, പൊതുവായ ഊർജ ഉപഭോഗം കുറയ്ക്കുക, കാർബൺ വിമുക്തമായ ഒരു ജീവിതരീതിക്ക് മാർഗങ്ങൾ തേടുക, പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഒരു ജീവിതം നയിക്കുക തുടങ്ങിയവയും ആഗോള താപന നിയന്ത്രണത്തിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആധുനിക വ്യവസായശാലകളുടെ പ്രവർത്തനത്തിനായുള്ള മലിനീകരണ കാരണമാകുന്ന വൈദ്യുത ഉൽപ്പാദന രീതികൾ, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ്, ഇവയും കൂടുതൽ ഗൗരവതരമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. വിദ്യാർത്ഥികളെ ആഗോളതാപനത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക, വ്യക്തിഗത വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗം, CNG പോലെയുള്ള ഗ്യാസിന്റെ കൂടുതലായ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, മലിനീകരണത്തോതുകൾ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗത്തിൽ ഉണ്ടാകേണ്ട നിയന്ത്രണം തുടങ്ങി നിരവധി തലങ്ങളിൽ സർക്കാരുകൾ ആളുകളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അതിനായി സാമ്പത്തിക സഹായം കൂടുതൽ നീക്കിവയ്ക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. ആഗോളതാപനം വർദ്ധിക്കുന്നത് തടയാനും താപനില കുറയ്ക്കാനും ആഗോളതലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. സാങ്കേതികമായി വികസിതമായ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കാൻ സാധിക്കും. സാങ്കേതികവിദ്യകളുടെ കൈമാറ്റം, ആഗോള താപനവർദ്ധനവിന് എതിരായ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള പണമുടക്കൽ, ആഗോള താപനനില കുറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്.
ഫോസിൽ ഇന്ധനം പോലെയുള്ള പാരമ്പര്യ

ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിന് പകരം സൗര ജല ഊർജങ്ങൾ പോലെയുള്ള സുസ്ഥിര ഹരിതോർജ ഉൽപ്പാദനത്തിനുള്ള കൂടുതൽ പഠനങ്ങളും ശ്രമങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. കാർബൺ പുറന്തള്ളുന്നതിൽ കുറവ് വരുത്താൻ വികസിത രാജ്യങ്ങളുൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുകയും കൽക്കരിയുടെ ഉപയോഗം സാധിക്കുമെങ്കിൽ നിർത്താനോ ഏറ്റവും കുറയ്ക്കാനോ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഭൂമിയുടെ പരിപാലനവും സസ്യങ്ങളും. ഭൂമിയുടെ പരിപാലനവും ആഗോളതാപനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം കണ്ടുകഴിഞ്ഞു. പ്രകൃതിയിൽ കൂടുതലായി ഉണ്ടായി വരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെ കുറയ്ക്കാൻ സസ്യങ്ങൾക്ക് കഴിയും എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അന്തരീക്ഷത്തിലെ നല്ലൊരു ഭാഗം കാർബൺ ഡയോക്സൈഡും വലിച്ചെടുക്കുന്നതും ജീവന് ഏറെ പ്രധാനപ്പെട്ട ഓക്സിജൻ തിരികെ നൽകുന്നതും സസ്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ വനനശീകരണം ഉൾപ്പെടെ പ്രകൃതിയുടെ ഹരിതാഭയ്ക്കേൽക്കുന്ന മുറിവുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. നികത്തപ്പെട്ട ജലാശയങ്ങൾ, കൽക്കരി ഖനനം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, അമിത കൃത്രിമവളങ്ങളുടെയും വിഷവസ്തുക്കളുടെയും ഉപയോഗം, അങ്ങനെ പ്രകൃതിക്ക് മുറിവേൽക്കപ്പെടുവാനുണ്ടായ വിവിധ കാരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. മനുഷ്യരുടെ തെറ്റായ പ്രവൃത്തികൾ തന്നെയാണ് അവന്റെ ജീവന് തന്നെ ഭീഷണിയായി പ്രകൃതിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ആഗോളതാപനം പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനം ലൗദാത്തോ സി. നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ പരിപാലനത്തിന് നമുക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും കടമയെക്കുറിച്ചും 2015 പുറത്തിറക്കിയ ലൗദാത്തോ സി എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും ഈയൊരു അവസരത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികളും ജലദൗർലഭ്യതയും ജൈവ വൈവിധ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവും ആഗോള അസമത്വവും കണക്കിലെടുത്ത് കത്തോലിക്കാ സഭയിലെ അംഗങ്ങളോട് മാത്രമല്ല ഭൂമിയിൽ അധിവസിക്കുന്ന ഓരോ ആളുകളോടുമാണ് പാരിസ്ഥിതിക പരിവർത്തന പ്രക്രിയയിൽ ഏവരും സ്വീകരിക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്വപരമായ പ്രവൃത്തികളെക്കുറിച്ച് പാപ്പ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഭൂമിയുടെ തന്നെയും മുന്നോട്ടുള്ള നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന സ്വാർത്ഥപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വരും തലമുറകൾക്കും വാസയോഗ്യമായ ഒരു ഭൂമി നിലനിൽക്കുന്നതിനായി ഉത്തരവാദിത്വപരമായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ വളരാം. ഭൂമിയിലെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഇതിനെതിരെയുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചും മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വിചിന്തനങ്ങളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഭൂമിയിലെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഇതിനെതിരെയുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. ലോകമെമ്പാടും ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ആഗോളതാപനം. ഭൂമിയിലനുഭവപ്പെടുന്ന ചൂട് ക്രമാതീതമായും മുൻപില്ലാത്ത രീതിയിലും വർദ്ധിക്കുന്ന ഈയൊരു പ്രതിഭാസം മനുഷ്യരുടെ ജീവിതത്തെ മാത്രമല്ല ദുർഘടമാക്കുന്നത്, മറ്റ് ജീവജാലങ്ങളുടെ അതിജീവനവും പ്രകൃതിയുടെ തന്നെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈയൊരു പ്രതിസന്ധി വളർന്നുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ ആഗോളതാപനം യഥാർത്ഥത്തിൽ എന്താണ്, ഇതിനെ തടയുവാനുള്ള പരിഹാരമാർഗങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്നിങ്ങനെയുള്ള ചിന്തകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിലൂടെ നാം സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. ആഗോളതാപനം. ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും മുൻപുകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായും ക്രമാതീതമായും താപനില ഉയരുന്നതിനെയാണ് ആഗോളതാപനം എന്ന പ്രതിഭാസമായി നാം വിശേഷിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോളതലത്തിൽ താപനില വർദ്ധിക്കുവാൻ കാരണമായി ഗവേഷകർ പറയുന്നത്. സൂര്യനിൽ നിന്നും ഭൗമോപരിതലത്തിലെത്തുന്ന പ്രകാശവും താപവും വഹിക്കുന്ന നാം സൂര്യരശ്മികൾ എന്ന് വിളിക്കുന്ന ആവൃത്തി ഫ്രീക്വൻസി കൂടിയ കിരണങ്ങളിൽ നല്ലൊരു പങ്കും സാധാരണഗതിയിൽ മേഘങ്ങളിലും സമുദ്ര ജലോപരിതലത്തിലും ഹിമാവരണത്തിലും ഒക്കെ തട്ടി പ്രതിഫലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പങ്ക് താപം മാത്രമായിരുന്നു ഭൂമിയും ജലവും ഒക്കെ ആഗിരണം ചെയ്തിരുന്നത്. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിച്ച് ഭൂമിയിലെ താപനില കൂടുതലായി ഉയരുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉത്സർജിക്കപ്പെടുന്ന ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഫലിച്ച് പുറത്തേക്ക് പോകുന്ന സൂര്യകിരണങ്ങളും തടസ്സമില്ലാതെ സഞ്ചരിച്ചിരുന്നതുകൊണ്ട് ഭൂമിയിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചിരുന്നില്ല. എന്നാൽ അതേസമയം ഭൗമാന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഭൂമിയിൽ ജീവയോഗ്യമായ താപനില കൈവരിക്കുന്നതിന് സഹായകരമായ രീതിയിൽ ചൂട് നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. അന്തരീക്ഷം ഇല്ലാത്ത ചന്ദ്രനെപ്പോലെയുള്ള ഇടങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള ചൂട് ഇല്ലാത്തതിന് കാരണം ഇത്തരമൊരു ആരോഗ്യപരമായ താപസംരക്ഷണം ഉണ്ടാകാത്തതുകൂടിയാണ്. ഒരു ഭാഗത്ത് ഭൂമിയിൽ താപനില നിലനിർത്തുവാൻ സഹായിച്ചിരുന്ന അന്തരീക്ഷം ഭൂമിയെ ജീവയോഗ്യമാക്കുന്നതിൽ സഹായിച്ചുവെങ്കിൽ മറുഭാഗത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചത് അന്തരീക്ഷ താപനില അപകടകരമായ വിധത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായി. ഭൗമാന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിച്ചതനുസരിച്ച് ഭൂമിയിൽ നിന്ന് കുറഞ്ഞ ആവൃത്തിയിൽ ഉത്സർജിക്കപ്പെടുന്ന രശ്മികളും ഭൗമോപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കപ്പെട്ടിരുന്ന സൂര്യകിരണങ്ങളും അന്തരീക്ഷത്തിൽ വർദ്ധമാനമായ തോതിൽ ഉണ്ടായ ഹരിതഗൃഹവാതകങ്ങളാൽ തടയപ്പെടുകയും അവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും അതുവഴി ആ ചൂട് ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. തുടർച്ചയായി നടക്കുന്ന ഈയൊരു പ്രതിഭാസം ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുവരുന്നതിന് കാരണമാകുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നതനുസരിച്ച് പ്രകൃതിയിലെ താപനില വർദ്ധിക്കുവാൻ സാധ്യതയും കൂടുമെന്നർത്ഥം. അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പവും ഇതേ രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യവും ജലബാഷ്പവും ഒക്കെ ചേർന്ന് അന്തരീക്ഷത്തിന്റെയും ഭൂമിയുടെയും താപനിലയിൽ വർധനവുണ്ടാക്കുന്നു. ഈയൊരു പ്രതിഭാസത്തെ നമുക്ക് ആഗോളതാപനം എന്ന് വിളിക്കാം. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതാണ് ഭൂമിയിലെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടാകുന്നത് എന്നതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചതിനുശേഷം ഏതാണ്ട് 1850-നും 1900-നും ഇടയിൽ തന്നെ ഭൗമാന്തരീക്ഷത്തിലെ താപനിലയിൽ വർധനവുണ്ടാകുന്നു എന്ന ഒരു കാര്യം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാലാണ് ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നു മനസ്സിലാക്കാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഭൗമാന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ കൂടുവാനും അതുവഴി ഭൂമിയിൽ ചൂടുകൂടുവാനും കാരണമായി എന്ന് ലളിതമായ രീതിയിൽ പറയാം. പക്ഷേ ചിലരെങ്കിലും ഇതിനെ ആഗോളതാപനം എന്നതിനേക്കാൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന അർത്ഥത്തിലാണ് തെറ്റായി മനസ്സിലാക്കിയിരുന്നത്. വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിയിലെ അനിയന്ത്രിതവും നിരുത്തരവാദിത്വപരവുമായ മാനവിക ഇടപെടലുകൾ ആഗോള താപനിലയിൽ ഏകദേശം 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുവാൻ കാരണമായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. പിന്നീടങ്ങോട്ട് ഓരോ 10 വർഷത്തിലും 0.2 ഡിഗ്രി വീതം താപനില ആഗോളതലത്തിൽ വർദ്ധിച്ചു വന്നതായാണ് കരുതപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദശാബ്ദങ്ങൾ എടുത്താൽ ഇത് 0.4 ഡിഗ്രി വരെ വർദ്ധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. വ്യാവസായിക വിപ്ലവം പോലെയുള്ള കാരണങ്ങൾ മൂലം ഭൗമ താപനില മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കൂടിയ ഉപയോഗം, കൃത്രിമമായി വർദ്ധിപ്പിച്ച മൃഗങ്ങളുടെ എണ്ണം തുടങ്ങിയവ, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെയും മീഥെയിന്റെയുമൊക്കെ അളവ് അനുദിനം വർദ്ധിച്ചു വരുന്നതിന് കാരണമായി എന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കൂടുതലായി ഉണ്ടായ വനനശീകരണം, വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീകൾ, പാടങ്ങളും കുളങ്ങളും പുഴകളും ഒക്കെ കയ്യേറുന്നതും നികത്തുന്നതും തുടങ്ങി ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകരാൻ കാരണങ്ങൾ ഏറെയാണ്. ആഗോളതാപനം ഉണ്ടാക്കുന്ന തിക്തഫലങ്ങൾ. ഭൂമിയിൽ ഒരു നിശ്ചിത താപനില നിലനിന്നിരുന്നത് ഭൂമിയെ ജീവയോഗ്യമാക്കിയെങ്കിൽ ഈ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് ഭൂമി നേരിടേണ്ടി വരുന്ന തിക്തഫലങ്ങൾ ഏറെയാണ്. ധ്രുവ മേഖലകളിൽ താപനില വർദ്ധിക്കുന്നതനുസരിച്ച് അവിടങ്ങളിലുള്ള മഞ്ഞുരുകുകയും സമുദ്ര ജലനിരപ്പ് ഉയരാൻ വരെ കാരണമാകുകയും ചെയ്യും. നദികളിലെയും സമുദ്രങ്ങളിലെയും ജലനിരപ്പുയരുന്നത് താഴ്ന്ന ഭൂപ്രദേശങ്ങൾ ജലത്തിനടിയിലാകാൻ കാരണമാകും. ഭൗമ താപനില വർദ്ധിക്കുന്നത് മലകളിലെ മഞ്ഞുൾപ്പെടെയുള്ള ജലാംശത്തിന്റെ കുറവിന് കാരണമാവുകയും മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വരണ്ടുണങ്ങുന്നതിന് കാരണമാകുകയും ചെയ്തേക്കാം. താപനിലയിൽ വ്യതിയാനമുണ്ടാകുന്നത് ചുഴലിക്കാറ്റുകൾ പോലെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. ഇതിലൊക്കെ കൂടുതലായി മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവിതത്തിനു തന്നെ പ്രതിസന്ധിയുയർത്തുന്ന ഒന്നാണ് ആഗോളതാപനം എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. 2023 ജൂലൈ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും വർഷങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗങ്ങൾ കൂടുതലായി ഉണ്ടായേക്കുമെന്നും അതുമൂലം കുട്ടികൾ കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടിവരുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ലോകത്ത് 55 കോടിയോളം കുട്ടികൾ ആഗോളതാപനം മൂലമുണ്ടാകുന്ന ഉഷ്ണതരംഗങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 2050-ഓടെ ലോകത്ത് ഏതാണ്ട് 200 കോടിയിലധികം കുട്ടികൾ കടുത്ത ഉഷ്ണതരംഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കേണ്ടിവരുമെന്നാണ് യൂണിസെഫ് വ്യക്തമാക്കുന്നത്. ഇത്തരം ഒരു അവസ്ഥ കുട്ടികളിൽ ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ, ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ കാരണമാകും. കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും മാനസിക ശാരീരിക ആരോഗ്യത്തിന് പോലും കൂടുതൽ പ്രതിസന്ധികളാണ് ആഗോളതാപനവും അതിന്റെ അനന്തരഫലങ്ങളും ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആഗോളതാപനം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ. ഭൗമതാപനത്തോത് വർദ്ധിക്കുന്നത് മനുഷ്യജീവിതത്തിന് മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്കു തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്ന് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഈയൊരു തിന്മ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി അതിന്റെ അളവിനെ കുറയ്ക്കുവാനായി എന്തു ചെയ്യാൻ സാധിക്കും എന്ന ഒരു ചോദ്യം ശാസ്ത്രജ്ഞരുടെയും പ്രകൃതിസ്നേഹികളുടെയും മുന്നിലുണ്ട്. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളാണ് ഭൂമിയിൽ താപം തടഞ്ഞു നിർത്തുന്ന ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നതെന്ന് നാം കണ്ടുകഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഭൂമിയിലെ ആവാസവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ഇത്തരം വാതകങ്ങൾ കൂടുതലായി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് തടയുക എന്നതാണ് പ്രധാനപ്പെട്ട പോംവഴിയായി നമുക്കു മുന്നിലുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചാൽ പോലും താപനിലയിൽ ഉടനെ വലിയ കുറവുകളൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതപ്പെടുക. കാരണം അത്രമാത്രം ഹരിതഗൃഹവാതകങ്ങളാണ് ഭൗമാന്തരീക്ഷത്തിൽ ഇപ്പോൾ തന്നെയുള്ളത്. യൂണിസെഫിന്റെ പഠനങ്ങൾ പ്രകാരം ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നതിന്റെ തോത് ഏറ്റവും കുറച്ചാൽ പോലും 2050 ഭൂമിയിലെ താപനിലയിൽ 1.7 ഡിഗ്രി വരെ വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രകൃതി മലിനീകരണത്തോത് ഇനിയും കൂടിയാൽ ഭൂമിയുടെ താപനില ഇത് 2.6 ഡിഗ്രി വരെ വർദ്ധിപ്പിച്ചേക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പഠനങ്ങൾ പേടിപ്പിക്കുന്ന കണക്കുകളാണ് നമുക്കു മുൻപിൽ വയ്ക്കുന്നത്. കുറച്ചു പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴത്തേതിനേക്കാൾ കൂടുതൽ ജലദൗർലഭ്യത ഉണ്ടാകും. വിവിധ ഇടങ്ങളിൽ കാർഷിക ഉത്പാദനത്തിൽ കുറവുണ്ടായേക്കാം. മരുപ്രദേശങ്ങൾ വർദ്ധിച്ചേക്കാം. താപനിലയിൽ ഇനിയും ക്രമാതീതമായ വർധനവുണ്ടായാൽ ഇപ്പോൾ ഭൂമിയിലുള്ള വിവിധ തരം സസ്യജീവജാലങ്ങളിൽ പലതും വംശനാശം നേരിട്ടേക്കാം. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുകയും ഇത്തരം വാതകങ്ങൾ കൂടുതലായി പുറന്തള്ളപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയുമാണ് ഈയൊരു പ്രതിസന്ധിക്ക് പരിഹാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെട്രോളിയം, കൽക്കരി പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു വഴി. അതുപോലെ തന്നെ എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ് തുടങ്ങിയ ശീതീകരണ ഉപകരണങ്ങൾ പുറന്തള്ളുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകൾ കുറയ്ക്കുക, പൊതുവായ ഊർജ ഉപഭോഗം കുറയ്ക്കുക, കാർബൺ വിമുക്തമായ ഒരു ജീവിതരീതിക്ക് മാർഗങ്ങൾ തേടുക, പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഒരു ജീവിതം നയിക്കുക തുടങ്ങിയവയും ആഗോള താപന നിയന്ത്രണത്തിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആധുനിക വ്യവസായശാലകളുടെ പ്രവർത്തനത്തിനായുള്ള മലിനീകരണ കാരണമാകുന്ന വൈദ്യുത ഉൽപ്പാദന രീതികൾ, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ്, ഇവയും കൂടുതൽ ഗൗരവതരമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. വിദ്യാർത്ഥികളെ ആഗോളതാപനത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക, വ്യക്തിഗത വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗം, CNG പോലെയുള്ള ഗ്യാസിന്റെ കൂടുതലായ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, മലിനീകരണത്തോതുകൾ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗത്തിൽ ഉണ്ടാകേണ്ട നിയന്ത്രണം തുടങ്ങി നിരവധി തലങ്ങളിൽ സർക്കാരുകൾ ആളുകളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അതിനായി സാമ്പത്തിക സഹായം കൂടുതൽ നീക്കിവയ്ക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. ആഗോളതാപനം വർദ്ധിക്കുന്നത് തടയാനും താപനില കുറയ്ക്കാനും ആഗോളതലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. സാങ്കേതികമായി വികസിതമായ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കാൻ സാധിക്കും. സാങ്കേതികവിദ്യകളുടെ കൈമാറ്റം, ആഗോള താപനവർദ്ധനവിന് എതിരായ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള പണമുടക്കൽ, ആഗോള താപനനില കുറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഫോസിൽ ഇന്ധനം പോലെയുള്ള പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിന് പകരം സൗര ജല ഊർജ്ജങ്ങൾ പോലെയുള്ള സുസ്ഥിര ഹരിതോർജ ഉൽപ്പാദനത്തിനുള്ള കൂടുതൽ പഠനങ്ങളും ശ്രമങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. കാർബൺ പുറന്തള്ളുന്നതിൽ കുറവ് വരുത്താൻ വികസിത രാജ്യങ്ങളുൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുകയും കൽക്കരിയുടെ ഉപയോഗം സാധിക്കുമെങ്കിൽ നിർത്താനോ ഏറ്റവും കുറയ്ക്കാനോ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഭൂമിയുടെ പരിപാലനവും സസ്യങ്ങളും. ഭൂമിയുടെ പരിപാലനവും ആഗോളതാപനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നു നാം കണ്ടുകഴിഞ്ഞു. പ്രകൃതിയിൽ കൂടുതലായി ഉണ്ടായിവരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെ കുറയ്ക്കാൻ സസ്യങ്ങൾക്ക് കഴിയും എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അന്തരീക്ഷത്തിലെ നല്ലൊരു ഭാഗം കാർബൺ ഡയോക്സൈഡും വലിച്ചെടുക്കുന്നതും ജീവന് ഏറെ പ്രധാനപ്പെട്ട ഓക്സിജൻ തിരികെ നൽകുന്നതും സസ്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ വനനശീകരണം ഉൾപ്പെടെ പ്രകൃതിയുടെ ഹരിതാഭയ്ക്കേൽക്കുന്ന മുറിവുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. നികത്തപ്പെട്ട ജലാശയങ്ങൾ, കൽക്കരി ഖനനം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, അമിത കൃത്രിമവളങ്ങളുടെയും വിഷവസ്തുക്കളുടെയും ഉപയോഗം, അങ്ങനെ പ്രകൃതിക്ക് മുറിവേൽക്കപ്പെടുവാനുണ്ടായ വിവിധ കാരണങ്ങൾ നമുക്കു മുൻപിലുണ്ട്. മനുഷ്യരുടെ തെറ്റായ പ്രവൃത്തികൾ തന്നെയാണ് അവന്റെ ജീവനു തന്നെ ഭീഷണിയായി പ്രകൃതിയിൽ നിന്ന് നേരിടേണ്ടിവരുന്ന ആഗോളതാപനം പോലെയുള്ള പ്രതിസന്ധികൾ

ത്വവും കണക്കിലെടുത്ത് കത്തോലിക്കാ സഭയിലെ അംഗങ്ങളോട് മാത്രമല്ല ഭൂമിയിൽ അധിവസിക്കുന്ന ഓരോ ആളുകളോടുമാണ് പാരിസ്ഥിതിക പരിവർത്തന പ്രക്രിയയിൽ ഏവരും സ്വീകരിക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്വപരമായ പ്രവൃത്തികളെക്കുറിച്ച് പാപ്പ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഭൂമിയുടെ തന്നെയും മുന്നോട്ടുള്ള നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന സ്വാർത്ഥപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വരും തലമുറകൾക്കും വാസയോഗ്യമായ ഒരു ഭൂമി നിലനിൽക്കുന്നതിനായി ഉത്തരവാദിത്വപരമായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ വളരാം. ഭൂമിയിലെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഇതിനെതിരെയുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചും മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വിചിന്തനങ്ങളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.